0: നാട്ടുകാരെ നമസ്കാരം. ഞാൻ ജഗദീഷനായ കന്യാടി ഉജിര ധർമ്മസ്ഥല നടുട്ടു നീലച്ചിമ അല്പം ജങ്കടി ഉണ്ട് ബൊണ്ടതങ്കടി പതിനാല് വർഷം മുമ്പ് പണ്ടത്തെ പേര് എടുത്ത് മിത്രത് തിരുത്ത് പോട്ടു എന്ന വേരിമുള്ള കട്ടാത് ജത്തിനാൽ പണിത്തെ അഞ്ചസായത്തേക്ക് മനസ്സിലെ നാട്ടുകാരുടെ വലി ബൊണ്ട വരലേ ഗേഡി നീനാഥ എന്നെ കേനൊന്നുമില്ല നിക്കുന്ന കേനില്ല
1: ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ನಾನು ಹರೀಶ್ ಪೂಂಜಾ, ಬೆಳ್ತಂಗಡಿ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ಶಾಸಕ. ಕೇಳ್ತಾ ಇರಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM. ಇದು ಜನಮನದ ನಾದ ತರಂಗ.